ഇന്നത്തെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 12 തീയതി, വെള്ളിയാഴ്ച. പ്രഭാഷണം, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ മലയാളം പരിപാടികൾ.

0: ശ്രീ വിജയപുരത്തുനിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ്ദീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് യാത്ര പുറപ്പെടും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഷഹി ദ്വീപിലേക്ക് നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെടുന്ന എം വി കമോട്ട തിരികെ ശ്രീ വിജയപുരത്തേക്ക് നാളെ രാവിലെ 8:30 മടങ്ങും. എം വി ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. രാവിലെ 8:45 ഇതേ യാത്രാ ബോട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി റാണി ചങ്ക ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നിന്നും സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തുടർന്ന് ഉച്ചകഴിഞ്ഞ് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി റെങ്കത്ത് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹി ദ്വീപിലേക്ക് യാത്ര തുടർന്ന് വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി കമോട്ട നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഷഹി ദ്വീപിലേക്ക് യാത്ര ആരംഭിക്കും. തുടർന്ന് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന എം വി ജോളിബോയ് ഷഹി ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടങ്ങുന്നത് 30-ാം തീയതി, അതായത് ഞായറാഴ്ച രാവിലെ 5:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ സമാപിച്ചു.
1: നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകമറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്.

ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിന്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാതലത്തിൽ 50,000 രൂപയും സംസ്ഥാനതലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാന തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് OTT പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് OTT ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ്, അതായത് ഈ മാസം 31 ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സ്രഷ്ടാക്കളെ, ക്യാമറ എടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ, നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചാലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നു. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക, നേത്രദാനത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ മാറ്റുക എന്നതൊക്കെയാണ് ഈ കാലയളവിന്റെ ലക്ഷ്യം. കണ്ണിലെ കോർണിയ തകരാറ് മൂലം കാഴ്ച നഷ്ടപ്പെടുന്നവർക്ക് കോർണിയ മാറ്റിവെക്കലിലൂടെ മാത്രമേ കാഴ്ച തിരിച്ചു ലഭിക്കുകയുള്ളൂ. അവബോധത്തിന്റെ അഭാവം മൂലവും മറ്റു കാരണങ്ങളാലും നേത്രദാനത്തിന് ഇപ്പോഴും തടസ്സങ്ങൾ ഏറെയാണ്. ആയതിനാൽ കഴിയാവുന്നത്ര ജനങ്ങളിൽ നേത്രദാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ഈ വാരാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കളെ, ഇരുട്ടിന്റെ ലോകത്തിലേക്കായവരുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ ദയാലുവായ ഒരു ദാതാവിൽ നിന്നുള്ള നേത്രദാനത്തിലൂടെ സാധിക്കും.
1: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 ഓണദിനമായ ചതയം നാൾ. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന മലയാളികളുടെ ഓണാഘോഷം ചതയം നാളോടെയാണ് പര്യവസാനത്തിലേക്ക് നീങ്ങുന്നതെന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മവാർഷിക ദിനം. ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. ഈ ദിനം ശ്രീനാരായണ ഗുരുജയന്തിയായി ആഘോഷിക്കുന്നു. ഇതോടനുബന്ധിച്ച് ശ്രീമതി എസ് തുളസി എഴുതി അവതരിപ്പിക്കുന്ന പ്രഭാഷണം ഇനി കേൾക്കാം.
2: ശ്രീനാരായണ ഗുരുദേവൻ, അദ്വൈതത്തിന്റെ പ്രവാചകൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക, ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത

ഒരു സമത്വ സമൂഹം വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തി എന്ന കൊച്ചുഗ്രാമത്തിലെ ചെറിയ വീട്ടിൽ ജന്മം കൊണ്ട ചിങ്ങമാസത്തിലെ ചതയനാൾ ശ്രീനാരായണ ഗുരുജയന്തി ആണ് ഇന്ന്. ജാതിയുടെ വേലിക്കെട്ടുകൾ തകർത്ത് സാർവത്രിക സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മാനവികതയുടെ ഏകത്വത്തെ ഊന്നിപ്പറയുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ പാഠങ്ങൾ. സാമൂഹിക സമത്വത്തിനും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടി വാദിച്ച ശ്രീനാരായണ ഗുരു സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അഗാധമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യർക്ക് എല്ലാവർക്കും എന്ന അദ്ദേഹത്തിന്റെ തത്വചിന്ത വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. ശ്രീനാരായണ ഗുരുവിനെ പോലെ ദരിദ്രരുടെ കഷ്ടപ്പാടുകൾക്ക് ആശ്വാസം നൽകാനും മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി ജീവിതം സമർപ്പിക്കാനും ഇന്ത്യയിൽ മറ്റൊരു ഋഷിവര്യനും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവകാരുണ്യം അതസ്ഥിതരെ ഉയർത്തുക മാത്രമല്ല ആധുനിക കേരളത്തിന് അടിത്തറയിട്ട മലയാളികളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രവും മതനിരപേക്ഷതയുടെ സംസ്കാരവും, അതായത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ദർശനത്തിന്റെ കാര്യത്വ നിർമ്മിതികളും ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്. ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയിരുന്ന ഒരു കാലത്ത് അയിത്താചാരങ്ങളെ മാത്രമല്ല മതാന്ധതയെയും എതിർത്തുകൊണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കേരളത്തിലെ ഒരു അധികൃത ആചാര്യൻ യുദ്ധകാഹളം മുഴക്കി എന്നത് സ്ഥാപിത മതങ്ങൾ അന്യോന്യം കലഹിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ്. ശ്രീനാരായണ ഗുരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയല്ല ജാതിവിരുദ്ധ പ്രസ്ഥാനത്തിലെത്തിയത്. ശ്രീ ശങ്കരാചാര്യരുടെ വേദാന്തമാണ് ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമേകിയത്. 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീശങ്കരൻ ഭാരതത്തിലുടനീളം ജൈത്രയാത്ര നടത്തി വേദബാഹ്യരായ ബുദ്ധഭിക്ഷുക്കളെ വേദാന്തം കൊണ്ട് തോൽപ്പിച്ച് വർണ്ണാശ്രമ വ്യവസ്ഥയെ പ്രതിഷ്ഠിച്ചുവെങ്കിൽ അതേ വേദാന്തം ആയുധമാക്കി വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുകയാണ് ശ്രീനാരായണൻ ചെയ്തത്. അദ്വൈതം, അതായത് രണ്ട് എന്നൊന്നില്ല, അഥവാ രണ്ടും ഒന്ന് തന്നെ, ഈ പ്രപഞ്ചം ഈശ്വരന്റെ നിർമ്മിതിയാണെങ്കിൽ എല്ലാ ജീവജാലങ്ങളും സഹോദരങ്ങളാണ്, സഹോദരങ്ങൾ തമ്മിൽ ഉച്ചനീചത്വമില്ല, ഉച്ചനീചത്വമില്ലാത്തിടത്താണ് സ്വാതന്ത്ര്യം. അദ്വൈതത്തിന്റെ ഈ ഒരു സ്പിരിച്വൽ ഹ്യൂമാനിസം ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ മാനവിക ദർശനം. ഉണക്ക പുല്ലിൽ അഗ്നി വീണതുപോലെ ഗുരുവിന്റെ മനുഷ്യമന്ത്രങ്ങൾ കേരളത്തിലുടനീളം പടർന്നു പിടിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ചൊല്ലാൻ സുഖമുള്ള, മനസ്സിന് സൗഖ്യം തരുന്ന ഒരു അദ്വൈത മന്ത്രം. അരുവിപ്പുറത്ത് ഗുരു എഴുതിവെച്ചത് മാനവികതയുടെ മന്ത്രമായിരുന്നു. മനുഷ്യർക്കൊപ്പം ദൈവത്തെയും ജാതി തിരിച്ച് സവർണ മേധാവിത്വം ഉറഞ്ഞാടിയപ്പോൾ ശ്രീനാരായണൻ അതിനെ വിപ്ലവാത്മകമായി എതിർത്തു. ഈശ്വരന് തന്റെ സൃഷ്ടികളെല്ലാം തന്നെ തുല്യമാണ് എന്ന തത്വം മറന്ന്, ഈശ്വരനെ തന്നെ മറന്ന് മനുഷ്യനെയും ദൈവത്തെയും തരംതിരിച്ചപ്പോൾ ആ അയിത്താചാരങ്ങളെ ഗുരു അട്ടിമറിക്കുക തന്നെ ചെയ്തു. അദ്ദേഹം അരുവിപ്പുറം നദിയിൽ മുങ്ങി ഒരു കല്ലെടുത്ത് അതിനെ ശിവലിംഗമായി പ്രതിഷ്ഠിച്ച് അവർണരായ എല്ലാവർക്കും മറ്റുള്ളവരെപ്പോലെ ശിവനെ ആരാധിക്കാൻ അവസരമുണ്ടാക്കി. സവർണ മേധാവിത്വത്തിന്റെ അയിത്താചാരത്തിന് പ്രഹരമേൽപ്പിച്ചു. അദ്ദേഹം അരുവിപ്പുറത്ത് ഇങ്ങനെ എഴുതിവെച്ചു: ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. മാനവികതയുടെ മന്ത്രമായിരുന്നു അത്. ജാതി വ്യവസ്ഥയുടെ വേരുകളുടെ ആഴം ഗുരുവിനെ പോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല. കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ എന്നൊരവസ്ഥ മാറുമ്പോൾ മാത്രമേ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊരവസ്ഥ മനുഷ്യന് ലഭിക്കുകയുള്ളൂ എന്ന് ഗുരു അറിഞ്ഞിരുന്നു. ജാതി തൊഴിൽപരം മാത്രമല്ല എന്ന തിരിച്ചറിവാണ് ഗുരുവിനെ യുഗപ്രഭാവനാക്കുന്നത്. രക്തബന്ധങ്ങളിലൂടെ നിലനിൽക്കുന്ന കുടുംബരൂപങ്ങളാണ് ജാതിയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്വൈതത്തെ മനുഷ്യവൽക്കരിക്കുകയാണ് ഗുരു ചെയ്തത്. കുടുംബരൂപങ്ങൾ അപരത്വങ്ങളെ, അന്യനെ, ദ്വൈതത്തെ സൃഷ്ടിക്കുന്നു. അത് ജാതിപരമായ അസ്തിത്വത്തിന്റെ ഏറ്റവും ചെറിയ ഏകകമാണ്. അത് തകർക്കാൻ കഴിയുന്നത് മിശ്രവിവാഹത്തിലൂടെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ഒരു കുടുംബത്തിൽ ജാതി നിർണയിക്കാൻ കഴിയാത്ത വിധം മനുഷ്യജന്മങ്ങൾ ഉണ്ടാകുമ്പോൾ രക്തബന്ധാധിഷ്ഠിതമായ ജാതിഘടന തകരും എന്ന് ഗുരു അറിഞ്ഞിരുന്നു. പക്ഷേ കേരളീയർ അറിയാതെ പോയതും ആ ദർശനമാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ കലാപം നടത്തി ആത്മീയതയിലും സാമൂഹിക സമത്വത്തിലും സ്വാതന്ത്ര്യത്തിന്റെ പുതിയ മൂല്യങ്ങൾ പ്രചരിപ്പിച്ചു. അത് കേരള സമൂഹത്തെ മാറ്റിമറിച്ചു. ശ്രീനാരായണ ഗുരു തന്റെ വേദപരിജ്ഞാനം, കവിതാ വൈദഗ്ധ്യം, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളോടുള്ള തുറന്ന മനസ്സ്, അഹിംസാ തത്വചിന്ത, സാമൂഹിക തെറ്റുകൾ തിരുത്താനുള്ള അചഞ്ചലമായ ദൃഢനിശ്ചയം എന്നിവയാൽ ആദരിക്കപ്പെടുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെയും പീഡകന്റെയും ദ്വന്ദ്വവാദം പ്രയോഗിക്കാതെ സാമൂഹിക വിമോചനത്തിലേക്കുള്ള ഒരു പാത അദ്ദേഹം കാണിച്ചു തന്നു.

ക്ഷേത്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്ഥാപിക്കുന്നതിലൂടെ അധസ്ഥിതരുടെ ആത്മീയ വളർച്ചയ്ക്കും സാമൂഹിക ഉന്നമനത്തിനും സാധ്യമാകും എന്ന് ഗുരു കാണിച്ചു തന്നു. ഈ പ്രക്രിയയിൽ ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാന ഹിന്ദുമത സമ്മേളനത്തെ ഇരുട്ടിലാഴ്ത്തിയ അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം മാറ്റിമറിച്ചു. വിദ്യാഭ്യാസം മതമോ ജാതിയോ ലിംഗഭേദമോ നോക്കാതെ എല്ലാവർക്കും ലഭിക്കണം. അത് അന്ധവിശ്വാസങ്ങളെയും അറിവില്ലായ്മയെയും സാമൂഹിക പിന്നോക്ക അവസ്ഥയെയും ഇല്ലാതാക്കും. വിദ്യാഭ്യാസം നേടുന്നതിലൂടെ മനുഷ്യജീവിതം സുരക്ഷിതവും വ്യക്തിത്വമുള്ളതുമാകും എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഒരു തീവണ്ടി യാത്രയ്ക്കിടയിൽ അന്നത്തെ രീതിയിൽ ഒരാൾ ഗുരുവിനോട് ചോദിച്ചു, ഏതാ ജാതി? ഗുരു മറുപടിയായി മറ്റൊരു ചോദ്യം ചോദിച്ചു, കണ്ടാൽ അറിഞ്ഞുകൂടെ? അതായത്, മനുഷ്യജാതിയാണെന്ന് കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടെ എന്നായിരുന്നു ഗുരുവിൻ്റെ ആ പ്രത്യുത്തരത്തിൻ്റെ ഉള്ളടക്കം. ഇന്ന് ചോദിക്കാതെ തന്നെ ജാതിയും മതവുമൊക്കെ തിരിച്ചറിയാൻ ആടെ ആഭരണങ്ങളിലും വേഷങ്ങളിലും മനുഷ്യർ മാറ്റങ്ങൾ വരുത്തുന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ ഒരാളെ കാണുമ്പോൾ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഒക്കെ തിരിച്ചറിയണം. മനുഷ്യൻ ജാതി മത ചിഹ്നങ്ങളായി സ്വയം അടയാളപ്പെടുത്തുകയാണ്. ഗുരുവിനും മുമ്പുള്ള കറുത്ത ചരിത്രകാലത്തിലേക്ക് തിരിയുന്നു. മനുഷ്യൻ ഈഴവരായി, നായരായി, നമ്പൂതിരിയായി, ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, മുസ്ലിമായി തിരികെ പോവുകയാണ്. മനുഷ്യരുടെ തലതിരിഞ്ഞ ഈ പോക്കിൽ മനുഷ്യൻ ദുരന്തങ്ങളുടെ കർത്താക്കളായി തീരുകയാണ്. ശ്രീനാരായണ ഗുരു 1914 രചിച്ച സാർവത്രിക പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം. ഈ കവിത മനുഷ്യനെയും പ്രകൃതിയെയും ദൈവത്തെയും ഒന്നായി കാണുന്ന അദ്വൈത ദർശനമാണ്. അദ്ദേഹം എഴുതി, അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും

0: வாழணம் நித்யம், வாழணம் வாழணம் சுகம். ഈ വരികളുടെ അർത്ഥവ്യാപ്തി ഇതാണ്: ആഹാരവും വസ്ത്രവും മുടങ്ങാതെ തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ഏക ദൈവമാണ് അങ്ങ്. കടലും തിരയും കാറ്റും പോലെയാണ് മായയും ലോകവും ഞങ്ങളും. ഈ പ്രപഞ്ചവും ദൈവീക ശക്തിയും ഞങ്ങളും വേറെയല്ല, എല്ലാം അങ്ങയുടെ തന്നെ രൂപമാണ്. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് ഞങ്ങൾ. ദൈവത്തിൻ്റെ അളവറ്റ കാരുണ്യത്തിൻ്റെ കടലിൽ മുങ്ങിത്താഴ്ന്ന് നിത്യസുഖത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്ന ഭഗവാനെ അങ്ങ് വാഴുക. ശ്രീനാരായണ ഗുരുജയന്തി കേരളത്തിൽ പൊതു അവധി ദിവസമാണ്. കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള മറുനാടുകളിലും വിവിധ പരിപാടികളോടെ ഗുരുജയന്തി ആഘോഷിക്കുന്നുണ്ട്. ഈ സുദിനത്തിൽ നമുക്ക് ഗുരുവിൻ്റെ വചനങ്ങളോർക്കാം. ഇന്ന് സംഘബോധവും മതനിരപേക്ഷതാബോധവും സഹിഷ്ണുതയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദിനത്തിൽ ആഘോഷങ്ങൾ നടത്തിയും കഞ്ഞി വീഴ്ത്തിയും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിറഞ്ഞും കഴിഞ്ഞാൽ പോരാ. പകരം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഓർക്കണം. അദ്ദേഹം തെളിച്ച പാതയിലൂടെ മുന്നേറണം. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാനും മതങ്ങളെ ആയുധമാക്കി തമ്മിൽ തല്ലി സ്വയം നശിക്കാതിരിക്കാനും നമ്മൾ മനുഷ്യർ ഓരോരുത്തരും തീരുമാനിക്കണം. അങ്ങനെ നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ തുല്യ സൃഷ്ടികളായി അദ്വൈതം എന്ന സിദ്ധാന്തത്തിൽ ജീവിക്കണം. മണ്ണിനെയും മനസ്സിനെയും ദൈവത്തെയും പങ്കുവയ്ക്കാതെ ജീവിക്കുന്നു എന്നതാണ് സമാധാനം. ഗുരുജയന്തി ദിനത്തിൽ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ.
1: ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് ശ്രീമതി എസ് തുളസി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നും രക്ഷാബന്ധൻ. സഹോദരി സഹോദരന്മാരുടെ സ്നേഹത്തിൻ്റെയും പരസ്പര സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി ആഘോഷിക്കുന്ന പവിത്രമായ ഒരു ഹൈന്ദവ ഉത്സവമാണ് രക്ഷാബന്ധൻ.

ഹിന്ദു കലണ്ടർ പ്രകാരം ശ്രാവണമാസത്തിലെ പൗർണമി നാളിലാണ് ഈ ആഘോഷം നടത്തിവരുന്നത്. രക്ഷാബന്ധൻ എന്നാൽ സംരക്ഷണത്തിന്റെ ബന്ധനമെന്നാണ് അർത്ഥം. സഹോദരിമാർ സഹോദരന്മാരുടെ വലതു കൈത്തണ്ടയിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അടയാളമായി രാഖി, അതായത് രക്ഷാസൂത്രം കെട്ടുന്നു. രക്ഷാബന്ധൻ രാജ്യമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ജനപ്രിയ ഉത്സവമാണ്. ജാതി മതഭേദമില്ലാതെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ഈ ഉത്സവത്തിൽ പങ്കുചേരുന്നു. ഇത് രാഖി പൂർണിമ, നരിയൽ പൂർണിമ, കജാരി പൂർണിമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഈ ഉത്സവവേളയിൽ സഹോദരിമാർ സാധാരണയായി സഹോദരന്മാരുടെ നെറ്റിയിൽ തിലകം ചാർത്തുകയും രാഖി എന്ന പുണ്യനൂൽ സഹോദരങ്ങളുടെ കൈത്തണ്ടയിൽ കെട്ടുകയും ആരതി ഒഴിയുകയും അവരുടെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തെയും ഉദാത്തമായ വികാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ നൂലിനെ രക്ഷാബന്ധൻ എന്ന് വിളിക്കുന്നു. അതിനർത്ഥം സംരക്ഷണത്തിൻ്റെ ഒരു ബന്ധമെന്നാണ്. പകരമായി സഹോദരൻ തൻ്റെ സഹോദരിക്ക് സമ്മാനങ്ങൾ നൽകുകയും അവളെ എന്നും പരിപാലിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. രക്ഷാബന്ധൻ എന്ന ആശയം പ്രധാനമായും സംരക്ഷണമാണ്. രാഖി കെട്ടുന്നത് സഹോദരനും സഹോദരിക്കും മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. സ്നേഹവും വിശ്വാസവും പങ്കിടുന്ന എല്ലാവർക്കും പരസ്പരമുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആചാരം സ്നേഹബന്ധത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, കുടുംബത്തിൻ്റെ അതിരുകൾ മറികടക്കുകയും ചെയ്യുന്നു.

ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. മലയാളം പ്രക്ഷേപണം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30. പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് അശ്വിനി ജിയാർ.